ബെന്നിദയാൽ പ്രശാന്തനില്ല യുഗളഗീത തനിക്ക് സുദ്ദാല അശ്വക് തേജ ഗീതരചന ചേശാരു സംഗീതം അന്ദിച്ചു പ്രകാശ് കുമാർ ചിത്രം ആനന്ദ താണ്ഡവം ഈ പാട്ടു വിനിപ്പിച്ചമു കോരുന്ന ശ്രോതലു ഇല്ലന്ന് ബാട്ടൻവീട് ബസ്തി നുണ്ടി ചിന്നപാസി കന്നപാസി ബാലപാസി അരുണാദേവി അരുൺ കുമാർ അമൃത അനിത ബബിത സുനിത അക്ഷയ് അമൃത കൃഷ്ണചരിത ചാപേൽ ചൈതു രോഹിത് ഭാനുരാജ് അമിത് കന്ന രാഹുൽ കന്ന രാജ രാധപാസി ബവപാസി രോഹിത് റോഷിണി ഉമ പാർവതിഭായി പൂരൻ പാസി ഉമാശങ്കർ ഷാക്കീർ സഹജാദി പ്രവീൺ രാംപാൽ പാസി ഇങ്ക വീരി കുടുംബ സഭ്യ കോരുത്തുന്നു വീരന്ദരി കോരിക പൈ ആനന്ദ താണ്ഡവം ചിത്രം ലോ ഈ പാട്ട്